ആകാശവാണി എഫ് എം റെയിൻബോ മ്യൂസിക്കലി യോഴ്സ് 105.4 മൊഗ ഐക്കപ്പനോ ഹി കാര്യാവർ സഗ്യാങ്ക ഖബർ ആസാ കീ ആസാ ഹലോ ഫർമായിഷ് പുണ ജായത്തെ മതി ബ്രേക്സ് ആസ്തലേ ഹെ സഗ്യാങ്കുച്ച് ആത്താ ഖബർ ആസാ 7 जाऊन 5 मिनटांचेर इंग्लिशींतल्यान खबरो दिल्ली केंद्र